ചാമരമാവണി സൗര്യദക്ഷിണ സേവിത ആദിശക്തി ആത്മ പരമാ പാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ട ജനനീ ദിവ്യ വിഗ്രഹ ലിംകാരി കേവല ഗുഹ്യ കൈവല്യ പരദായിനി ത്രിപുരാ ത്രിജഗദ്വന്ദ്യ ത്രിമൂർത്തി.